0: ഭർത്താവ് ഉദയനവയായി.
1: ലൈവ് എഫ് എം
0: www.liveofm.lk. Hit the pin of an